ഇംഗ്ലീഷിലൊന്ന് ജാമ്പേക്ക് ലോങ് പെന്നാ ഡുൻ തുയോ തമേ കേളി റെറ്റ്സി ജെപ്സൺ കിലുൻ നൗ ദ ഐ ഫോൺ യു പോലെ ബാസലു നടത്തും ആർ ലോങ് പോ താങ്ക് ആർ സിനാ.